0: ഹരിയുടെ മധ്യമരാത്രി ദോലഹായ്
1: ലൈവ് FM.LK
2: ദ്യുല പിറ്റിയട്ട കമ്പുരു പിറ്റിയട്ട നാവല പിറ്റിയട്ട കൽ പിറ്റിയട്ട www.livefm.lk